0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. ഇറ്റലിയിലെ സഭാ സാമൂഹിക ജീവിതത്തിന് പ്രസിഡന്റ് സെർജോ മത്തരല്ല നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച് ലിയോ 14-ാമൻ പാപ്പ രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ തന്നിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജനസേവനമെന്ന ഉന്നതമായ ഉത്തരവാദിത്വം

0: അവയ്ക്കുള്ള ഉത്തരവാദിത്വം ഓർമ്മിപ്പിച്ചും കർദിനാൾ മാരിയോ ഗ്രെക്ക് ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ നടക്കുന്ന ഏഷ്യൻ മിത്രാൻ സമിതികളുടെ ഫെഡറേഷന്റെ 12-ാമത് പ്ലീനറി സമ്മേളനത്തിൽ സംബന്ധിച്ച് സംസാരിക്കവേ പ്രാദേശിക സഭകൾ തമ്മിലുള്ള സഹകരണത്തിന്റെ പ്രാധാന്യവും സിനഡ് ജനറൽ സെക്രട്ടേറിയറ്റിന്റെ സെക്രട്ടറി ജനറൽ കൂടിയായ കർദിനാൾ മാരിയോ ഗ്രെക്ക് ഓർമ്മിപ്പിച്ചു. സഭയുടെ സിനഡാത്മകത എന്ന ആശയം ചർച്ച ചെയ്യാനും വിശകലനം ചെയ്യാനും മാത്രമുള്ളതല്ല, അത് പ്രായോഗികമായി സഭയുടെ അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. സഭയിൽ, പ്രത്യേകിച്ച് ഏഷ്യയിലെ സഭയിൽ, മതാന്തര സംവാദങ്ങൾ, സാംസ്കാരിക വൈവിധ്യം എന്നിവയ്ക്കുള്ള പ്രാധാന്യം, ക്രൈസ്തവരുടെ ന്യൂനപക്ഷ സാഹചര്യം, ദരിദ്രരോടുള്ള അടുപ്പം തുടങ്ങിയ പ്രത്യേകതകളും കർദിനാൾ ഗ്രെക്ക് പ്രത്യേകമായി പരാമർശിച്ചു. നിക്കരാഗ്വയിൽ ഇനി തിരഞ്ഞെടുപ്പ് നടത്തില്ലെന്ന പ്രസിഡന്റ് ദാനിയൽ ഒർത്തേഗയുടെ തീരുമാനത്തെ അപലപിച്ച് ഐക്യരാഷ്ട്രസഭ രാജ്യത്തെ പൌര രാഷ്ട്രീയ അവകാശങ്ങൾക്കുമേലുള്ള പുതിയ നിയന്ത്രണങ്ങൾ അവസാനിപ്പിക്കണമെന്നും പൌരസമൂഹത്തിന് പ്രവർത്തന സ്വാതന്ത്ര്യം ഉറപ്പാക്കി നിയമവാഴ്ച പുനഃസ്ഥാപിക്കണമെന്നും ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ ടുർക്ക് നിക്കരാഗ്വയുടെ അധികൃതരോട് ആവശ്യപ്പെട്ടു. അതേസമയം പ്രസിഡന്റ് ഒർത്തേഗയുടെ തീരുമാനങ്ങൾ നിയമമാക്കുന്നതിനായി ജൂലൈ അവസാനത്തോടെ പാർലമെന്റിൽ ഭരണഘടനാ ഭേദഗതി അവതരിപ്പിക്കുമെന്ന് ദേശീയ അസംബ്ലി അധ്യക്ഷൻ ഗുസ്താവോ പോറസ് അറിയിച്ചു. 1979 സാൻഡിനിസ്റ്റ് വിപ്ലവത്തിന്റെ 47-ാം വാർഷിക ചടങ്ങിലാണ് ഇനി എതിരാളികൾക്ക് അധികാരം പിടിച്ചെടുക്കാനുള്ള അവസരം നൽകുന്ന തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകില്ലെന്ന് പ്രസിഡന്റ് ഒർത്തേഗ പ്രഖ്യാപിച്ചത്. ഇരട്ട വൻ ഭൂകമ്പങ്ങൾ ദുരിതത്തിലാക്കിയ വെനിസ്വേലയിൽ ഒരു മാസത്തിനിപ്പുറവും ലക്ഷക്കണക്കിനാളുകൾ ദുരിതാവസ്ഥയിലാണ് കഴിയുന്നതെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ്. സംഭവത്തിൽ 5,390 ആളുകൾ കൊല്ലപ്പെട്ടിരുന്നുവെന്നും 16,700 പേർക്ക് പരിക്കേറ്റിരുന്നുവെന്നും ജൂലൈ 24 വെള്ളിയാഴ്ച പുറത്തുവിട്ട തങ്ങളുടെ പത്രക്കുറിപ്പിലൂടെ ശിശുക്ഷേമനിധി അറിയിച്ചു. ഈ ഭൂകമ്പങ്ങൾ മൂലം ബുദ്ധിമുട്ടനുഭവിക്കുന്നവരിൽ 170,000 കുട്ടികളുൾപ്പെടെ 470,000 ആളുകളിലേക്ക് ആരോഗ്യ സംരക്ഷണം, പോഷകാഹാരം, ശുദ്ധജലം, ശുചിത്വം, വിദ്യാഭ്യാസം, ബാലസംരക്ഷണം എന്നിവ ഉൾപ്പെടുന്ന മേഖലകളിൽ തങ്ങൾ അടിയന്തര സഹായങ്ങൾ എത്തിച്ചുവെന്ന് ശിശുക്ഷേമനിധി അറിയിച്ചു. ദുരിതബാധിത പ്രദേശങ്ങളിലെ കുട്ടികളുടെ ഭാവി സംരക്ഷിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ തുടർച്ചയായ സാമ്പത്തിക പിന്തുണ അനിവാര്യമാണെന്നും സംഘടന ഓർമ്മിപ്പിച്ചു. മാനവിക ഇടനാഴി പദ്ധതിയുടെ ഭാഗമായി സൈപ്രസിൽ നിന്ന് 20 അഭയാർത്ഥികൾ ഇറ്റലിയിലെത്തിയതായി സാന്തെജീദിയോ സംഘടന അറിയിച്ചു. ഇറാനിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവരും വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരുമായവരാണ് ദീർഘനാളുകളായി സൈപ്രസിൽ കഴിഞ്ഞിരുന്ന ഈ 20 പേരുമെന്ന് ജൂലൈ 24 വെള്ളിയാഴ്ച പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ സംഘടന അറിയിച്ചു. ഇറാൻ, കോംഗോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, കാമറൂൺ, സൊമാലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇവർ സാന്തെജീദിയോ സമൂഹം വേനൽക്കാലത്തു സംഘടിപ്പിച്ച സൗജന്യ വിദ്യാഭ്യാസ പരിപാടികളിലൂടെ ഇറ്റാലിയൻ, ഇംഗ്ലീഷ് ഭാഷകൾ അഭ്യസിച്ചിരുന്നു. 2 നവജാത ശിശുക്കളുൾപ്പെടെ 6 പ്രായപൂർത്തിയാകാത്ത കുട്ടികളും ജൂലൈ 23 സംഘത്തിലുണ്ട്. ഇവരെ ഇറ്റലിയുടെ ലാത്സിയോ, എമിലിയ റൊമാഞ്ഞ, വെനെത്തോ, ത്രെന്തീനോ എന്നീ ഇറ്റാലിയൻ പ്രവിശ്യകളിലായി പുനരധിവസിപ്പിക്കുമെന്ന് സംഘടന അറിയിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
1: ഇനി കേൾക്കാം ഭക്തിഗാനമാലിക. ഇന്നത്തെ ഭക്തിഗാനമാലികയിൽ ആദ്യ ഗാനത്തിന് വരികളും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് ചാൾസ് ജോൺ റാന്നി. ആലാപനം ലല്ലു അൽഫോൻസ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാന മാലികയും കേൾക്കാം. വാർത്തകൾ. ഇറ്റലിയിലെ സഭാ സാമൂഹിക ജീവിതത്തിന് പ്രസിഡന്റ് സെർജോ മത്തരല്ല നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച് ലിയോ 14-ാമൻ പാപ്പ. രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ തന്നിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജനസേവനമെന്ന ഉന്നതമായ ഉത്തരവാദിത്വം വിശ്വസ്തതാപൂർവം നിർവഹിക്കുന്നതിനായി ഇറ്റലിയുടെ സ്വർഗീയ മധ്യസ്ഥരായ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെയും സിയന്നയിലെ വിശുദ്ധ കാതറിന്റെയും സംരക്ഷണത്തിന് പ്രസിഡന്റ് മത്തരല്ലയെ സമർപ്പിക്കുന്നുവെന്ന് അദ്ദേഹത്തിന്റെ 85-ാം പിറന്നാൾ ദിനത്തിൽ അയച്ച ടെലഗ്രാം സന്ദേശത്തിൽ പാപ്പ എഴുതി. 2025 ഒക്ടോബർ 14 ലിയോ 14-ാമൻ പാപ്പ ഇറ്റലിയുടെ പ്രസിഡന്റിനെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായ റോമിലെ ക്വിരിനാലെ കൊട്ടാരത്തിലെത്തി അഭിവാദ്യം ചെയ്തിരുന്നു. പ്രാദേശിക സഭകളുടെ പ്രാധാന്യം എടുത്തുകാട്ടിയും സിനിഡാത്മകത ജീവിക്കുന്നതിൽ അവയ്ക്കുള്ള ഉത്തരവാദിത്വം ഓർമ്മിപ്പിച്ചും കർദിനാൾ മാരിയോ ഗ്രേക്ക് ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ നടക്കുന്ന ഏഷ്യൻ മിത്രാൻ സമിതികളുടെ ഫെഡറേഷന്റെ 12-ാമത് പ്ലീനറി സമ്മേളനത്തിൽ സംബന്ധിച്ച് സംസാരിക്കവെ പ്രാദേശിക സഭകൾ തമ്മിലുള്ള സഹകരണത്തിന്റെ പ്രാധാന്യവും സിനഡ് ജനറൽ സെക്രട്ടേറിയറ്റിന്റെ സെക്രട്ടറി ജനറൽ കൂടിയായ കർദിനാൾ മാരിയോ ഗ്രേക്ക് ഓർമ്മിപ്പിച്ചു. സഭയുടെ സിനഡാത്മകത എന്ന ആശയം ചർച്ച ചെയ്യാനും വിശകലനം ചെയ്യാനും മാത്രമുള്ളതല്ല, അത് പ്രായോഗികമായി സഭയുടെ അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. സഭയിൽ, പ്രത്യേകിച്ച് ഏഷ്യയിലെ സഭയിൽ, മതാന്തര സംവാദങ്ങൾ, സാംസ്കാരിക വൈവിധ്യം എന്നിവയ്ക്കുള്ള പ്രാധാന്യം, ക്രൈസ്തവരുടെ ന്യൂനപക്ഷ സാഹചര്യം, ദരിദ്രരോടുള്ള അടുപ്പം തുടങ്ങിയ പ്രത്യേകതകളും കർദിനാൾ ഗ്രേക്ക് പ്രത്യേകമായി പരാമർശിച്ചു. നിക്കരാഗ്വയിൽ ഇനി തിരഞ്ഞെടുപ്പ് നടത്തില്ലെന്ന പ്രസിഡന്റ് ദാനിയൽ ഒർത്തേഗയുടെ തീരുമാനത്തെ അപലപിച്ച് ഐക്യരാഷ്ട്രസഭ. രാജ്യത്തെ പൌര രാഷ്ട്രീയ അവകാശങ്ങൾക്കുമേലുള്ള പുതിയ നിയന്ത്രണങ്ങൾ അവസാനിപ്പിക്കണമെന്നും പൌരസമൂഹത്തിന് പ്രവർത്തന സ്വാതന്ത്ര്യം ഉറപ്പാക്കി നിയമവാഴ്ച പുനഃസ്ഥാപിക്കണമെന്നും ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ ടുർക്ക് നിക്കരാഗ്വയുടെ അധികൃതരോട് ആവശ്യപ്പെട്ടു. അതേസമയം പ്രസിഡന്റ് ഒർത്തേഗയുടെ തീരുമാനങ്ങൾ നിയമമാക്കുന്നതിനായി ജൂലൈ അവസാനത്തോടെ പാർലമെന്റിൽ ഭരണഘടനാ ഭേദഗതി അവതരിപ്പിക്കുമെന്ന് ദേശീയ അസംബ്ലി അധ്യക്ഷൻ ഗുസ്താവോ പോറസ് അറിയിച്ചു. 1979 സാൻഡിനിസ്റ്റ് വിപ്ലവത്തിന്റെ 47-ാം വാർഷിക ചടങ്ങിലാണ് ഇനി എതിരാളികൾക്ക് അധികാരം പിടിച്ചെടുക്കാനുള്ള അവസരം നൽകുന്ന തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകില്ലെന്ന് പ്രസിഡന്റ് ഒർത്തേഗ പ്രഖ്യാപിച്ചത്. ഇരട്ട വൻഭൂകമ്പങ്ങൾ ദുരിതത്തിലാക്കിയ വെനിസ്വേലയിൽ ഒരു മാസത്തിനിപ്പുറവും ലക്ഷക്കണക്കിനാളുകൾ ദുരിതാവസ്ഥയിലാണ് കഴിയുന്നതെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ്. സംഭവത്തിൽ 5,390 ആളുകൾ കൊല്ലപ്പെട്ടിരുന്നുവെന്നും 16,700 പേർക്ക് പരിക്കേറ്റിരുന്നുവെന്നും ജൂലൈ 24 വെള്ളിയാഴ്ച പുറത്തുവിട്ട തങ്ങളുടെ പത്രക്കുറിപ്പിലൂടെ ശിശുക്ഷേമനിധി അറിയിച്ചു. ഈ ഭൂകമ്പങ്ങൾ മൂലം ബുദ്ധിമുട്ടനുഭവിക്കുന്നവരിൽ 170,000 കുട്ടികൾ ഉൾപ്പെടെ 470,000 ആളുകളിലേക്ക് ആരോഗ്യ സംരക്ഷണം, പോഷകാഹാരം, ശുദ്ധജലം, ശുചിത്വം, വിദ്യാഭ്യാസം, ബാലസംരക്ഷണം എന്നിവ ഉൾപ്പെടുന്ന മേഖലകളിൽ തങ്ങൾ അടിയന്തര സഹായങ്ങൾ എത്തിച്ചുവെന്ന് ശിശുക്ഷേമനിധി അറിയിച്ചു. ദുരിതബാധിത പ്രദേശങ്ങളിലെ കുട്ടികളുടെ ഭാവി സംരക്ഷിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ തുടർച്ചയായ സാമ്പത്തിക പിന്തുണ അനിവാര്യമാണെന്നും സംഘടന ഓർമ്മിപ്പിച്ചു. മാനവിക ഇടനാഴി പദ്ധതിയുടെ ഭാഗമായി സൈപ്രസിൽ നിന്ന് 20 അഭയാർത്ഥികൾ ഇറ്റലിയിലെത്തിയതായി സാന്തെജീദിയോ സംഘടന അറിയിച്ചു. ഇറാനിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവരും വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരുമായവരാണ് ദീർഘനാളുകളായി സൈപ്രസിൽ കഴിഞ്ഞിരുന്ന ഈ 20 പേരുമെന്ന് ജൂലൈ 24 വെള്ളിയാഴ്ച പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ സംഘടന അറിയിച്ചു. ഇറാൻ, കോംഗോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, കാമറൂൺ, സൊമാലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇവർ സാന്തിജിദിയോ സമൂഹം വേനൽക്കാലത്ത് സംഘടിപ്പിച്ച സൗജന്യ വിദ്യാഭ്യാസ പരിപാടികളിലൂടെ ഇറ്റാലിയൻ ഇംഗ്ലീഷ് ഭാഷകൾ അഭ്യസിച്ചിരുന്നു. രണ്ട് നവജാത ശിശുക്കളുൾപ്പെടെ 6 പ്രായപൂർത്തിയാകാത്ത കുട്ടികളും ജൂലൈ 23 സംഘത്തിലുണ്ട്. ഇവരെ ഇറ്റലിയുടെ ലാസിയോ, എമിലിയ റൊമാഞ്ഞ, വെനെത്തോ, ത്രെന്തിനോ എന്നീ ഇറ്റാലിയൻ പ്രവിശ്യകളിലായി പുനരധിവസിപ്പിക്കുമെന്ന് സംഘടന അറിയിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി കേൾക്കാം ഭക്തിഗാന മാലിക. ഇന്നത്തെ ഭക്തിഗാന മാലികയിൽ ആദ്യ ഗാനത്തിന് വരികളും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് ചാൾസ് ജോൺ റാന്നി. ആലാപനം ലല്ലു അൽഫോൻസ്.

പീറ്റർ കെ ജോസഫിന്റെ വരികൾക്ക് പീറ്റർ ചേരനല്ലൂർ സംഗീതം പകർന്ന ഗാനമാണ് ഇനി നാം ശ്രവിക്കുന്നത്. ആലാപനം വേണുഗോപാൽ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. വിശുദ്ധ കുർബാനയുടെ ആത്മീയത പ്രാദേശിക സഭകളിൽ പരിപോഷിപ്പിക്കണം ഏഷ്യയിലെ മെത്രാൻമാരോട് പാപ്പ. ജൂലൈ മാസം 20 മുതൽ 26 വരെ ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ വെച്ച് നടക്കുന്ന ഏഷ്യയിലെ മെത്രാൻ സമിതികളുടെ ഫെഡറേഷന്റെ 12th പ്ലീനറി അസംബ്ലിയിൽ സംബന്ധിക്കുന്നവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ വീഡിയോ സന്ദേശം നൽകി. സമ്മേളനത്തിൽ വിവിധ റീത്തുകളിൽ നിന്നുമായി 120 ആളുകളാണ് പങ്കെടുക്കുന്നത്. ഏഷ്യയിലെ കത്തോലിക്ക സഭയുടെ ജീവിതത്തെയും ഭാവിയെയും ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാൻ ഏവരും ഒത്തുകൂടുമ്പോൾ തന്റെ ആത്മീയമായ സാമീപ്യം അറിയിക്കുകയും പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം ഏവർക്കും പാപ്പ ആശംസിക്കുകയും ചെയ്തു. ഈ സമ്മേളനത്തിനായി തിരഞ്ഞെടുത്ത പ്രമേയം യേശു നഥാനിയേലിനോട് പറഞ്ഞ "നീ ഇതിലും മഹത്തരമായ കാര്യങ്ങൾ ദർശിക്കും" എന്ന വാക്കുകൾ എടുത്തു പറഞ്ഞ പാപ്പ ഫിലിപ്പോസിനെയും നഥാനിയേലിനെയും തന്നെ അനുഗമിക്കുവാനും തന്റെ ശിഷ്യരാകുവാനും വിളിക്കുന്നതിലൂടെ ദൈവത്തിനും മനുഷ്യരാശിക്കുമിടയിലുള്ള ഏക മധ്യസ്ഥനായി കർത്താവ് സ്വയം എടുത്തുകാണിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചു. ക്രിസ്തീയ ഐക്യദാർഢ്യം, അതിന്റെ ഉറവിടം, ക്രിസ്തുവിന്റെ രഹസ്യത്തിൽ പ്രത്യേകമായി കൂദാശകളിൽ വിശിഷ്യ വിശുദ്ധ കുർബാനയിൽ കണ്ടെത്തുന്നുവെന്ന് പ്രഥമ ചാക്രിക ലേഖനമായ മഞ്ഞിഫിക്ക ഉമാനിത്താസിലെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ പറഞ്ഞു. അതിനാൽ പ്രാദേശിക സഭകളിൽ വിശുദ്ധ കുർബാനയുടെ ആത്മീയത പരിപോഷിപ്പിക്കുവാൻ പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. സഭയുടെ ആശയവിനിമയ ശൃംഖലയുടെ അടിസ്ഥാനം ദൈവമാണ്. ഡോക്ടർ പൌളോ റുഫീനി. ആധുനിക കാലഘട്ടത്തിലെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് കൂട്ടായ്മയുടെ സിനഡൽ ശൈലിയിൽ ആശയവിനിമയം നടത്തുന്ന തീർത്ഥാടനത്തിലാണ് യേശുവിന്റെ മിഷനറിമാരായ ഏവരുമെന്ന് എടുത്തുപറഞ്ഞുകൊണ്ട് ബ്രസീലിയൻ സംസ്ഥാനമായ സാവപോളോയിലെ അപ്പരസീത ദേവാലയത്തിൽ 9th ദേശീയ ആശയവിനിമയ ശൃംഖലയുടെ സമ്മേളനത്തിൽ വത്തിക്കാൻ ആശയവിനിമയത്തിനുള്ള ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് ഡോക്ടർ പൌളോ റുഫീനി സന്ദേശം നൽകി. നമ്മുടെ വ്യക്തിഗത പ്രവർത്തനങ്ങളെക്കാൾ കൂട്ടായ ശ്രമങ്ങൾ ആശയവിനിമയ ശൃംഖലയുടെ സാമുദായിക സത്തയിലേക്ക് നമ്മെ നയിക്കുന്നുവെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. ആശയവിനിമയത്തിന് നിരവധി മുഖങ്ങളുണ്ടെങ്കിലും അവയുടെ വേരുകൾ ദൈവീകമായ ഒന്നു മാത്രമെന്ന് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം സഭയുടെ എക്കാലവുമുള്ള ശൃംഖലാശൈലി ഏറെ പ്രധാനപ്പെട്ടതാണെന്നും അത് ദൈവത്തിൽ നിന്നുമാണ് വരുന്നതെന്നും കൂട്ടിച്ചേർത്തു. ജനങ്ങളുടെ സത്യത്തോടും അന്തസ്സിനോടുമുള്ള നിസ്സംഗത ഇന്ന് ഏറെ കാണപ്പെടുന്നുവെങ്കിലും ക്രൈസ്തവ ആശയവിനിമയം വ്യക്തിപരവും ഘടനാപരവുമായ പരിവർത്തനം ആവശ്യപ്പെടുന്നുവെന്നും അത് സ്നേഹത്തിൽ അടിസ്ഥാനമുറപ്പിച്ച ഒന്നാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഭാരതത്തിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം കത്തോലിക്ക മെത്രാൻ സമിതി അപലപിച്ചു. ദേശീയ പരീക്ഷാ നടത്തിപ്പിലുണ്ടായ ക്രമക്കേടുകളെ ചൂണ്ടിക്കാണിച്ചും തൽഫലമായി ജീവനൊടുക്കേണ്ടി വന്ന കുട്ടികളുടെ സാഹചര്യങ്ങളെ എടുത്തുപറഞ്ഞും അവകാശങ്ങൾക്കായി സമരം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് നീതി നടപ്പിലാക്കുവാനും ഭാവി തലമുറയുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിക്കുവാനും ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതത്തിലെ കത്തോലിക്ക മെത്രാൻ സമിതി മുൻപോട്ടു വന്നു. ജൂലൈ മാസം 21st സമിതി പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ സംഘർഷത്തിൽ പരിക്കേറ്റവരോ ഉൾപ്പെട്ടവരോ ആയ വിദ്യാർത്ഥികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ അഗാധമായ ദുഃഖം പ്രകടിപ്പിച്ചു. സമാധാനപരമായുള്ള പ്രതിഷേധക്കാർക്കെതിരെ ബലപ്രയോഗം നടത്തുന്നത് രാജ്യത്തിന്റെ ജനാധിപത്യ മനോഭാവത്തെ ആഴത്തിൽ ബാധിക്കുന്ന ആക്രമണമാണെന്ന് മെത്രാൻമാർ അപലപിച്ചു. ലെബനന് പ്രത്യാശയുടെ വെളിച്ചം പകർന്നുകൊണ്ട് പാത്രിയാർക്കീസ് ഏലിയാസ് ഹോയെക് വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക്. ഏറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ലെബനനിലെ ജനതയ്ക്ക് പ്രത്യാശയുടെ വെളിച്ചം പകർന്നുകൊണ്ട് പാത്രിയാർക്കീസ് ഏലിയാസ് ഹോയെക്കിനെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തുന്നു. 2024 പാത്രിയാർക്കീസ് മാർ എസ്തഫാൻ അൽദുവൈഹി വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെട്ടതിനു ശേഷം ഒരു മാറോനൈറ്റ് പാത്രിയാർക്കീസ് ഈ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത് ലെബനീസ് ജനതയ്ക്ക് വലിയ ആത്മീയ ഉണർവാണ് നൽകുന്നത്. ഫാദർ ഴാക്കേഴ്സ് ഹാമൽ കൊല്ലപ്പെട്ടതിന്റെ 10th വാർഷികം ഫ്രാൻസിൽ പ്രത്യേക പ്രാർത്ഥനാ സംഗമങ്ങൾ. ഫ്രാൻസിലെ സെയിന്റ് എത്യൻ ഡു റൌറയിൽ ഫാദർ ഴാക്കേഴ്സ് ഹാമൽ കൊല്ലപ്പെട്ടതിന്റെ 10th വാർഷികം വിപുലമായ ചടങ്ങുകളോടെ ആചരിക്കുന്നു. 2016 ജൂലൈ മാസം 26 തീയതി ദേവാലയത്തിൽ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കെ ഇസ്ലാമിക് സ്റ്റേറ്റിനോട് ആഭിമുഖ്യം പുലർത്തുന്ന രണ്ട് തീവ്രവാദികളാണ് അദ്ദേഹത്തെ ക്രൂരമായി വധിച്ചത്. ഈ സ്മരണാർത്ഥം ഫ്രാൻസിലുടനീളം ക്രൈസ്തവ മുസ്ലിം സൌഹൃദ സംഗമങ്ങളും പ്രദർശനങ്ങളും പ്രത്യേക പ്രാർത്ഥനകളും സംഘടിപ്പിക്കുന്നുണ്ട്. ഫ്രഞ്ച് മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ കർദിനാൾ അവലിൻ നയിക്കുന്ന പ്രത്യേക കുർബാനയും നടക്കും. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. ലത്തീൻ ആരാധനാക്രമപ്രകാരം ആണ്ടുവട്ടം 17 വാരം ഞായറാഴ്ചയിലെ തിരുവചന വായനകളെ ആധാരമാക്കിയ വചന വിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13 അധ്യായം 44 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗം. യേശുക്രിസ്തുവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരീ സഹോദരന്മാരെ, സ്വർഗരാജ്യവുമായി ബന്ധപ്പെട്ട ചില ഉപമകളാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13 അധ്യായത്തിൽ നാം കണ്ടുമുട്ടുന്നത്. വിധക്കാരന്റെ ഉപമ, കളകളുടെ ഉപമ, കടുകുമണിയുടെയും പുളിമാവിന്റെയും ഉപമ തുടങ്ങിയ ഉപമകളിലൂടെ ദൈവരാജ്യത്തിന്റെ പ്രത്യേകതകളും നാം അതിനു മുൻപിൽ സ്വീകരിക്കേണ്ട മനോഭാവവും ഒക്കെ വിശദീകരിച്ച ശേഷം യേശു പറയുന്ന മറ്റ് ചില ഉപമകളും ഉദ്ബോധനങ്ങളുമാണ് ഈ അധ്യായത്തിന്റെ 44 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങൾ നമുക്കു മുന്നിൽ കൊണ്ടുവരുന്നത്. നിധി കണ്ടെത്തുന്ന ഒരുവന്റെയും വിലയേറിയ രത്നം തേടുന്ന ഒരുവന്റെയും കടലിൽ നടത്തുന്ന മത്സ്യബന്ധനത്തിന്റെയും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പഴയതും പുതിയതുമൊക്കെ പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന്റെയും ഉപമകളാണ് നമുക്കു മുന്നിലുള്ളത്. ഇവയെ നമുക്ക് രണ്ട് വിഭാഗങ്ങളിലായി തിരിക്കാം. നിധിയും രത്നവും കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചിന്തയാണ് ആദ്യത്തെ വിഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. വയലിൽ ഒളിച്ചുവച്ചിരിക്കുന്ന നിധി കണ്ടെത്തുന്ന ഒരു കൃഷിക്കാരനോ വഴിപോക്കനോ ആയ മനുഷ്യന്റെ കാര്യമാണ് ഇതിൽ ഒന്നാമത്തേത്. രണ്ടാമത്തേതാകട്ടെ നല്ല രത്നങ്ങൾ തേടി നടക്കുന്ന അറിവുള്ള ഒരു വ്യാപാരി കണ്ടെത്തുന്ന വിലയേറിയ രത്നത്തിന്റെ കാര്യമാണ്. സ്വർഗരാജ്യത്തിന്റെ മൂല്യം തിരിച്ചറിയുന്ന വ്യക്തികളെക്കുറിച്ചാണ് യേശു ഇവിടെ നമ്മോട് പറയുന്നത്. യാദൃശ്ചികമായോ തേടിപ്പോയോ അറിഞ്ഞോ അറിയാതെയോ കൺമുന്നിലെത്തുന്ന അമൂല്യമായ ഒന്ന്. സുവിശേഷത്തിലും സഭാചരിത്രത്തിലുമൊക്കെ ഇതുപോലെ സ്വർഗരാജ്യത്തിന്റെ അമൂല്യതയറിയാൻ അതിനുവേണ്ടി സർവവും ഉപേക്ഷിക്കാൻ സാധിച്ച അനുഗ്രഹം ലഭിച്ച ഒരുപാട് മനുഷ്യരെക്കുറിച്ച് നാം വായിച്ചറിയുന്നുണ്ട്. യേശുവിന്റെ ശിഷ്യർ ഈയൊരു ഗണത്തിൽപ്പെട്ടവരായിരുന്നു. സ്വാതന്ത്ര്യമുള്ള എന്നാൽ നിഷേധിക്കാനോ അവഗണിക്കാനോ ആകാത്ത ഒരു വിളിയാണ് യേശു അവരുടെ മുന്നിൽ വയ്ക്കുന്നത്. അവരിൽ ചിലരാകട്ടെ ലോകത്തിന്റെ കണ്ണുകളിൽ വിലയില്ലാത്ത പാപികളായ മനുഷ്യരായിരുന്നു. എന്നാൽ യേശുവിനു വേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ അവനെ പിഞ്ചൊല്ലാൻ അവർ തയ്യാറാകുമ്പോൾ വിലയേറിയ നിധി, അമൂല്യമായ രത്നം നേടിയവരായി, യേശുവിനാൽ സ്വന്തമാക്കപ്പെട്ടവരായി, യേശുവിനെ സ്വന്തമാക്കിയവരായി, സ്വർഗരാജ്യത്തെ നേടിയവരായി അവർ മാറുന്നു. ദൈവത്തിനും അവന്റെ രാജ്യത്തിനും സഭയ്ക്കും വേണ്ടി ജീവിക്കാനും ജീവൻ ത്യാഗം ചെയ്യാൻ പോലും ചില മനുഷ്യരെയൊക്കെ പ്രേരിപ്പിക്കുന്നത് ദൈവത്തിന്റെയും അവന്റെ രാജ്യത്തിന്റെയും അമൂല്യതയെക്കുറിച്ചുള്ള തിരിച്ചറിവെന്ന അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിലും ഈ തിരിച്ചറിവ് നേടാൻ സാധിച്ചിട്ടുണ്ടോയെന്ന ഒരു വിചിന്തനത്തിന് ഈ വചനം നമ്മെ ക്ഷണിക്കുന്നുണ്ട്. ഭൗതികമായ സമ്പത്തിലും അധികാരത്തിലുമാണോ നാം ജീവിതം കേന്ദ്രീകരിച്ചിരിക്കുന്നത്? അതോ ദൈവമെന്ന അവന്റെ രാജ്യമെന്ന യഥാർത്ഥ സമ്പത്തിലാണോ? യേശു പറയുന്ന രണ്ടാമത്തെ ഗണം ഉപമകൾ കടലിലെ മത്സ്യബന്ധനത്തിന്റെയും തന്റെ നിക്ഷേപത്തിലെ പ്രധാനപ്പെട്ടവ, പഴയതും പുതിയതുമായവ തിരിച്ചറിയുകയും അവ പുറത്തെടുക്കുകയും ചെയ്യുന്ന വീട്ടുടമസ്ഥന്റേതുമാണ്. എല്ലാ മത്സ്യങ്ങളെയും ഒരേ വലയിൽ വീശിയെടുക്കുന്ന ഒരു മുക്കുവനെപ്പോലെ എല്ലാ മനുഷ്യർക്കും അവസരം നൽകുന്ന, ക്ഷണം നൽകുന്ന ഒരു ദൈവത്തെയാണ് യേശുവിൽ നാം കാണുക. അല്പം മുൻപ് കണ്ടതുപോലെ ശിഷ്യന്മാരുടെ തിരഞ്ഞെടുപ്പിൽ ഇത് നാം വ്യക്തമായി കാണുന്നുണ്ട്. തന്റെ മക്കളെ ഒരു പിതാവെന്ന പോലെ നമ്മെ സ്നേഹിക്കുകയും നന്മയിലേക്കും സത്യത്തിന്റെ പ്രകാശത്തിലേക്കും നിത്യജീവനിലേക്കും വളരാൻ കഴിയുന്ന ജീവിതങ്ങളായി മാറാൻ, തന്റെ സ്വർഗരാജ്യത്തിൽ അവകാശികളാക്കാൻ നമ്മെ വിളിച്ചു ചേർക്കുന്ന ദൈവമാണ് നമുക്കു മുന്നിലുള്ളത്. എന്നാൽ കരയിൽ വലിച്ചു കയറ്റുന്ന വലയിൽ നിന്ന് നല്ലതും ചീത്തയുമായ മത്സ്യങ്ങൾ വേർതിരിക്കപ്പെടുന്ന ഒരു സമയമുണ്ട് എന്ന വ്യക്തമായ ഒരു ഉദ്ബോധനവും യേശു നമ്മുടെ മുന്നിൽ വയ്ക്കുന്നുണ്ട്. ദൈവരാജ്യം സ്വന്തമാക്കാനായി വിളിക്കപ്പെട്ട നാം അതിന് യോഗ്യരാകുന്നില്ലെങ്കിൽ വലിച്ചെറിയപ്പെടുമെന്ന സത്യം തിരിച്ചറിഞ്ഞ് നന്മയിലേക്ക് വളരാൻ, സ്വർഗരാജ്യം അവകാശമാക്കാൻ നമുക്ക് പരിശ്രമിക്കേണ്ടതുണ്ട്. തന്റെ നിക്ഷേപത്തിൽ നിന്ന് പഴയതും പുതിയതും പുറത്തെടുക്കുന്ന ഗൃഹനാഥനെപ്പോലെ പഴയ നിയമത്തിന്റെയും മതാചാരങ്ങളുടെയും നന്മകളും തിന്മകളും ഉദ്ബോധനങ്ങളും വേർതിരിച്ചറിയുന്ന ഒരു നിയമജ്ഞനെപ്പോലെ ക്രിസ്തു മുന്നോട്ടു വയ്ക്കുന്ന സ്വർഗരാജ്യത്തിന്റെ ശിഷ്യരാകാനും അതനുസരിച്ച് ജീവിക്കാനും വേണ്ട ബുദ്ധിയും വിവേകവും സ്വന്തമാക്കേണ്ടതിന്റെ പ്രാധാന്യവും ഈ സുവിശേഷ ഭാഗത്തിന്റെ അവസാനം യേശു പറഞ്ഞുവയ്ക്കുന്നുണ്ട്. രാജാക്കന്മാരുടെ 1:3 നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് ദൈവജനത്തെ നയിക്കാൻ വേണ്ട വിവേകത്തിനായി സോളമൻ രാജാവ് പ്രാർത്ഥിക്കുന്നതുപോലെ, നന്മതിന്മകൾ തിരിച്ചറിയാൻ ലൗകിക നേട്ടങ്ങൾക്കും സമ്പത്തിനുമപ്പുറം ദൈവരാജ്യത്തിന്റെ അമൂല്യത തിരിച്ചറിയാൻ, അതിലുപരി ദൈവത്തെ സ്വന്തമാക്കാൻ, ദൈവത്തിന്റെ സ്വന്തമാകാൻ വേണ്ട അനുഗ്രഹത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പദ്ധതിയനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, അവനെ സ്നേഹിക്കുന്നവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന വിശുദ്ധ പൗലോസപ്പസ്തോലന്റെ വാക്കുകൾ നമുക്ക് പ്രത്യാശയും ധൈര്യവും പകരട്ടെ. ദൈവഹിതം തിരിച്ചറിഞ്ഞു ജീവിക്കാൻ, ജീവിതത്തിൽ ദൈവത്തിന് പ്രീതികരമായ തീരുമാനങ്ങളെടുക്കാൻ, ദൈവത്തെയും അവന്റെ രാജ്യത്തെയും നേടുന്നതിന് എതിരായി നിൽക്കുന്ന എല്ലാം ഉപേക്ഷിക്കാൻ വേണ്ട വിവേകവും കൃപയും അനുഗ്രഹവും പ്രാർത്ഥിക്കാം. തന്റെ ജീവിതവും ജീവനും ദൈവത്തിനായി വിട്ടുകൊടുത്ത പരിശുദ്ധ അമ്മയും ദൈവത്തിനു മുന്നിൽ പ്രീതികരമായി ജീവിച്ച, അവനുവേണ്ടി ജീവൻ നൽകിയ, സ്വർഗരാജ്യം സ്വന്തമാക്കിയ വിശുദ്ധരും നമുക്ക് വഴികാട്ടികളാകട്ടെ. നമുക്കായി പ്രാർത്ഥിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ലത്തീൻ ആരാധനാ ക്രമപ്രകാരം ആണ്ടുവട്ടം 17 ഞായറാഴ്ചയിലെ തിരുവചന വായനകളെ ആധാരമാക്കി മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച വചനവിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. റോബിൻ കൈതപ്പറമ്പ് എഴുതി, ജോജി ജോൺസ് സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം ചിത്ര അരുൺ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. വിശുദ്ധ കുർബാനയുടെ ആത്മീയത പ്രാദേശിക സഭകളിൽ പരിപോഷിപ്പിക്കണം ഏഷ്യയിലെ മെത്രാൻമാരോട് പാപ്പ. ജൂലൈ മാസം 20 മുതൽ 26 വരെ ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ വെച്ച് നടക്കുന്ന ഏഷ്യയിലെ മെത്രാൻ സമിതികളുടെ ഫെഡറേഷന്റെ 12th പ്ലീനറി അസംബ്ലിയിൽ സംബന്ധിക്കുന്നവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ വീഡിയോ സന്ദേശം നൽകി. സമ്മേളനത്തിൽ വിവിധ റീത്തുകളിൽ നിന്നുമായി 120 ആളുകളാണ് പങ്കെടുക്കുന്നത്. ഏഷ്യയിലെ കത്തോലിക്ക സഭയുടെ ജീവിതത്തെയും ഭാവിയെയും ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാൻ ഏവരും ഒത്തുകൂടുമ്പോൾ തന്റെ ആത്മീയമായ സാമീപ്യം അറിയിക്കുകയും പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം ഏവർക്കും പാപ്പ ആശംസിക്കുകയും ചെയ്തു. ഈ സമ്മേളനത്തിനായി തിരഞ്ഞെടുത്ത പ്രമേയം യേശു നഥാനിയേലിനോട് പറഞ്ഞ "നീ ഇതിലും മഹത്തരമായ കാര്യങ്ങൾ ദർശിക്കും" എന്ന വാക്കുകൾ എടുത്തു പറഞ്ഞ പാപ്പ ഫിലിപ്പോസിനെയും നഥാനിയേലിനെയും തന്നെ അനുഗമിക്കുവാനും തന്റെ ശിഷ്യരാകുവാനും വിളിക്കുന്നതിലൂടെ ദൈവത്തിനും മനുഷ്യരാശിക്കുമിടയിലുള്ള ഏക മധ്യസ്ഥനായി കർത്താവ് സ്വയം എടുത്തുകാണിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചു. ക്രിസ്തീയ ഐക്യദാർഢ്യം, അതിന്റെ ഉറവിടം, ക്രിസ്തുവിന്റെ രഹസ്യത്തിൽ പ്രത്യേകമായി കൂദാശകളിൽ വിശിഷ്യ വിശുദ്ധ കുർബാനയിൽ കണ്ടെത്തുന്നുവെന്ന് പ്രഥമ ചാക്രിക ലേഖനമായ മഞ്ഞിഫിക്ക ഉമാനിത്താസിലെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ പറഞ്ഞു. അതിനാൽ പ്രാദേശിക സഭകളിൽ വിശുദ്ധ കുർബാനയുടെ ആത്മീയത പരിപോഷിപ്പിക്കുവാൻ പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. സഭയുടെ ആശയവിനിമയ ശൃംഖലയുടെ അടിസ്ഥാനം ദൈവമാണ്. ഡോക്ടർ പൌളോ റൂഫീനി. ആധുനിക കാലഘട്ടത്തിലെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് കൂട്ടായ്മയുടെ സിനഡൽ ശൈലിയിൽ ആശയവിനിമയം നടത്തുന്ന തീർത്ഥാടനത്തിലാണ് യേശുവിന്റെ മിഷനറിമാരായ ഏവരുമെന്ന് എടുത്തുപറഞ്ഞുകൊണ്ട് ബ്രസീലിയൻ സംസ്ഥാനമായ സാവപോളോയിലെ അപ്പരസീത ദേവാലയത്തിൽ 9th ദേശീയ ആശയവിനിമയ ശൃംഖലയുടെ സമ്മേളനത്തിൽ വത്തിക്കാൻ ആശയവിനിമയത്തിനുള്ള ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് ഡോക്ടർ പൌളോ റൂഫീനി സന്ദേശം നൽകി. നമ്മുടെ വ്യക്തിഗത പ്രവർത്തനങ്ങളെക്കാൾ കൂട്ടായ ശ്രമങ്ങൾ ആശയവിനിമയ ശൃംഖലയുടെ സാമുദായിക സത്തയിലേക്ക് നമ്മെ നയിക്കുന്നുവെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. ആശയവിനിമയത്തിന് നിരവധി മുഖങ്ങളുണ്ടെങ്കിലും അവയുടെ വേരുകൾ ദൈവീകമായ ഒന്നു മാത്രമെന്ന് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം സഭയുടെ എക്കാലവുമുള്ള ശൃംഖലാശൈലി ഏറെ പ്രധാനപ്പെട്ടതാണെന്നും അത് ദൈവത്തിൽ നിന്നുമാണ് വരുന്നതെന്നും കൂട്ടിച്ചേർത്തു. ജനങ്ങളുടെ സത്യത്തോടും അന്തസ്സിനോടുമുള്ള നിസ്സംഗത ഇന്ന് ഏറെ കാണപ്പെടുന്നുവെങ്കിലും ക്രൈസ്തവ ആശയവിനിമയം വ്യക്തിപരവും ഘടനാപരവുമായ പരിവർത്തനം ആവശ്യപ്പെടുന്നുവെന്നും അത് സ്നേഹത്തിൽ അടിസ്ഥാനമുറപ്പിച്ച ഒന്നാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഭാരതത്തിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം കത്തോലിക്ക മെത്രാൻ സമിതി അപലപിച്ചു. ദേശീയ പരീക്ഷാ നടത്തിപ്പിലുണ്ടായ ക്രമക്കേടുകളെ ചൂണ്ടിക്കാണിച്ചും തൽഫലമായി ജീവനൊടുക്കേണ്ടി വന്ന കുട്ടികളുടെ സാഹചര്യങ്ങളെ എടുത്തുപറഞ്ഞും അവകാശങ്ങൾക്കായി സമരം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് നീതി നടപ്പിലാക്കുവാനും ഭാവി തലമുറയുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിക്കുവാനും ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതത്തിലെ കത്തോലിക്ക മെത്രാൻ സമിതി മുൻപോട്ടു വന്നു. ജൂലൈ മാസം 21st സമിതി പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ സംഘർഷത്തിൽ പരിക്കേറ്റവരോ ഉൾപ്പെട്ടവരോ ആയ വിദ്യാർത്ഥികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ അഗാധമായ ദുഃഖം പ്രകടിപ്പിച്ചു. സമാധാനപരമായുള്ള പ്രതിഷേധക്കാർക്കെതിരെ ബലപ്രയോഗം നടത്തുന്നത് രാജ്യത്തിന്റെ ജനാധിപത്യ മനോഭാവത്തെ ആഴത്തിൽ ബാധിക്കുന്ന ആക്രമണമാണെന്ന് മെത്രാൻമാർ അപലപിച്ചു. ലെബനന് പ്രത്യാശയുടെ വെളിച്ചം പകർന്നുകൊണ്ട് പാത്രിയാർക്കീസ് ഏലിയാസ് ഹോയെക് വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക്. ഏറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ലെബനനിലെ ജനതയ്ക്ക് പ്രത്യാശയുടെ വെളിച്ചം പകർന്നുകൊണ്ട് പാത്രിയാർക്കീസ് ഏലിയാസ് ഹോയെക്കിനെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തുന്നു. 2024 പാത്രിയാർക്കീസ് മാർ എസ്തഫാൻ അൽദുവൈഹി വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെട്ടതിനു ശേഷം ഒരു മാറോനൈറ്റ് പാത്രിയാർക്കീസ് ഈ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത് ലെബനീസ് ജനതയ്ക്ക് വലിയ ആത്മീയ ഉണർവാണ് നൽകുന്നത്. ഫാദർ ഷാക്കസ് ഹാമൽ കൊല്ലപ്പെട്ടതിന്റെ 10th ഫ്രാൻസിൽ പ്രത്യേക പ്രാർത്ഥനാ സംഗമങ്ങൾ. ഫ്രാൻസിലെ സെയിന്റ് എത്യൻ ഡു റൌറയിൽ ഫാദർ ഷാക്കസ് ഹാമൽ കൊല്ലപ്പെട്ടതിന്റെ 10th വിപുലമായ ചടങ്ങുകളോടെ ആചരിക്കുന്നു. 2016 ജൂലൈ മാസം 26-ാം തീയതി ദേവാലയത്തിൽ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കെ ഇസ്ലാമിക് സ്റ്റേറ്റിനോട് ആഭിമുഖ്യം പുലർത്തുന്ന രണ്ട് തീവ്രവാദികളാണ് അദ്ദേഹത്തെ ക്രൂരമായി വധിച്ചത്. ഈ സ്മരണാർത്ഥം ഫ്രാൻസിലുടനീളം ക്രൈസ്തവ മുസ്ലിം സൌഹൃദ സംഗമങ്ങളും പ്രദർശനങ്ങളും പ്രത്യേക പ്രാർത്ഥനകളും സംഘടിപ്പിക്കുന്നുണ്ട്. ഫ്രഞ്ച് മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ കർദിനാൾ അവലിൻ നയിക്കുന്ന പ്രത്യേക കുർബാനയും നടക്കും. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. ലത്തീൻ ആരാധനാക്രമപ്രകാരം ആണ്ടുവട്ടം 17-ാം വാരം ഞായറാഴ്ചയിലെ തിരുവചന വായനകളെ ആധാരമാക്കിയ വചന വിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗം. യേശുക്രിസ്തുവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരീ സഹോദരന്മാരെ, സ്വർഗരാജ്യവുമായി ബന്ധപ്പെട്ട ചില ഉപമകളാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നാം കണ്ടുമുട്ടുന്നത്. വിധക്കാരന്റെ ഉപമ, കളകളുടെ ഉപമ, കടുകുമണിയുടെയും പുളിമാവിന്റെയും ഉപമ തുടങ്ങിയ ഉപമകളിലൂടെ ദൈവരാജ്യത്തിന്റെ പ്രത്യേകതകളും നാം അതിനു മുൻപിൽ സ്വീകരിക്കേണ്ട മനോഭാവവും ഒക്കെ വിശദീകരിച്ച ശേഷം യേശു പറയുന്ന മറ്റ് ചില ഉപമകളും ഉദ്ബോധനങ്ങളുമാണ് ഈ അധ്യായത്തിന്റെ 44 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങൾ നമുക്കു മുന്നിൽ കൊണ്ടുവരുന്നത്. നിധി കണ്ടെത്തുന്ന ഒരുവന്റെയും വിലയേറിയ രത്നം തേടുന്ന ഒരുവന്റെയും കടലിൽ നടത്തുന്ന മത്സ്യബന്ധനത്തിന്റെയും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പഴയതും പുതിയതുമൊക്കെ പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന്റെയും ഉപമകളാണ് നമുക്കു മുന്നിലുള്ളത്. ഇവയെ നമുക്ക് രണ്ട് വിഭാഗങ്ങളിലായി തിരിക്കാം. നിധിയും രത്നവും കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചിന്തയാണ് ആദ്യത്തെ വിഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. വയലിൽ ഒളിച്ചുവച്ചിരിക്കുന്ന നിധി കണ്ടെത്തുന്ന ഒരു കൃഷിക്കാരനോ വഴിപോക്കനോ ആയ മനുഷ്യന്റെ കാര്യമാണ് ഇതിൽ ഒന്നാമത്തേത്. രണ്ടാമത്തേതാകട്ടെ നല്ല രത്നങ്ങൾ തേടി നടക്കുന്ന അറിവുള്ള ഒരു വ്യാപാരി കണ്ടെത്തുന്ന വിലയേറിയ രത്നത്തിന്റെ കാര്യമാണ്. സ്വർഗരാജ്യത്തിന്റെ മൂല്യം തിരിച്ചറിയുന്ന വ്യക്തികളെക്കുറിച്ചാണ് യേശു ഇവിടെ നമ്മോട് പറയുന്നത്. യാദൃശ്ചികമായോ തേടിപ്പോയോ അറിഞ്ഞോ അറിയാതെയോ കൺമുന്നിലെത്തുന്ന അമൂല്യമായ ഒന്ന്. സുവിശേഷത്തിലും സഭാചരിത്രത്തിലുമൊക്കെ ഇതുപോലെ സ്വർഗരാജ്യത്തിന്റെ അമൂല്യതയറിയാൻ അതിനുവേണ്ടി സർവവും ഉപേക്ഷിക്കാൻ സാധിച്ച അനുഗ്രഹം ലഭിച്ച ഒരുപാട് മനുഷ്യരെക്കുറിച്ച് നാം വായിച്ചറിയുന്നുണ്ട്. യേശുവിന്റെ ശിഷ്യർ ഈയൊരു ഗണത്തിൽപ്പെട്ടവരായിരുന്നു. സ്വാതന്ത്ര്യമുള്ള എന്നാൽ നിഷേധിക്കാനോ അവഗണിക്കാനോ ആകാത്ത ഒരു വിളിയാണ് യേശു അവരുടെ മുന്നിൽ വയ്ക്കുന്നത്. അവരിൽ ചിലരാകട്ടെ ലോകത്തിന്റെ കണ്ണുകളിൽ വിലയില്ലാത്ത പാപികളായ മനുഷ്യരായിരുന്നു. എന്നാൽ യേശുവിനു വേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ അവനെ പിഞ്ചൊല്ലാൻ അവർ തയ്യാറാകുമ്പോൾ വിലയേറിയ നിധി, അമൂല്യമായ രത്നം നേടിയവരായി, യേശുവിനാൽ സ്വന്തമാക്കപ്പെട്ടവരായി, യേശുവിനെ സ്വന്തമാക്കിയവരായി, സ്വർഗരാജ്യത്തെ നേടിയവരായി അവർ മാറുന്നു. ദൈവത്തിനും അവന്റെ രാജ്യത്തിനും സഭയ്ക്കും വേണ്ടി ജീവിക്കാനും ജീവൻ ത്യാഗം ചെയ്യാൻ പോലും ചില മനുഷ്യരെയൊക്കെ പ്രേരിപ്പിക്കുന്നത് ദൈവത്തിന്റെയും അവന്റെ രാജ്യത്തിന്റെയും അമൂല്യതയെക്കുറിച്ചുള്ള തിരിച്ചറിവെന്ന അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിലും ഈ തിരിച്ചറിവ് നേടാൻ സാധിച്ചിട്ടുണ്ടോയെന്ന ഒരു വിചിന്തനത്തിന് ഈ വചനം നമ്മെ ക്ഷണിക്കുന്നുണ്ട്. ഭൗതികമായ സമ്പത്തിലും അധികാരത്തിലുമാണോ നാം ജീവിതം കേന്ദ്രീകരിച്ചിരിക്കുന്നത്? അതോ ദൈവമെന്ന അവന്റെ രാജ്യമെന്ന യഥാർത്ഥ സമ്പത്തിലാണോ? യേശു പറയുന്ന രണ്ടാമത്തെ ഗണം ഉപമകൾ കടലിലെ മത്സ്യബന്ധനത്തിന്റെയും തന്റെ നിക്ഷേപത്തിലെ പ്രധാനപ്പെട്ടവ, പഴയതും പുതിയതുമായവ തിരിച്ചറിയുകയും അവ പുറത്തെടുക്കുകയും ചെയ്യുന്ന വീട്ടുടമസ്ഥന്റേതുമാണ്. എല്ലാ മത്സ്യങ്ങളെയും ഒരേ വലയിൽ വീശിയെടുക്കുന്ന ഒരു മുക്കുവനെപ്പോലെ എല്ലാ മനുഷ്യർക്കും അവസരം നൽകുന്ന, ക്ഷണം നൽകുന്ന ഒരു ദൈവത്തെയാണ് യേശുവിൽ നാം കാണുക. അല്പം മുൻപ് കണ്ടതുപോലെ ശിഷ്യന്മാരുടെ തിരഞ്ഞെടുപ്പിൽ ഇത് നാം വ്യക്തമായി കാണുന്നുണ്ട്. തന്റെ മക്കളെ ഒരു പിതാവെന്ന പോലെ നമ്മെ സ്നേഹിക്കുകയും നന്മയിലേക്കും സത്യത്തിന്റെ പ്രകാശത്തിലേക്കും നിത്യജീവനിലേക്കും വളരാൻ കഴിയുന്ന ജീവിതങ്ങളായി മാറാൻ, തന്റെ സ്വർഗരാജ്യത്തിൽ അവകാശികളാക്കാൻ നമ്മെ വിളിച്ചു ചേർക്കുന്ന ദൈവമാണ് നമുക്കു മുന്നിലുള്ളത്. എന്നാൽ കരയിൽ വലിച്ചുകയറ്റുന്ന വലയിൽ നിന്ന് നല്ലതും ചീത്തയുമായ മത്സ്യങ്ങൾ വേർതിരിക്കപ്പെടുന്ന ഒരു സമയമുണ്ട് എന്ന വ്യക്തമായ ഒരു ഉദ്ബോധനവും യേശു നമ്മുടെ മുന്നിൽ വയ്ക്കുന്നുണ്ട്. ദൈവരാജ്യം സ്വന്തമാക്കാനായി വിളിക്കപ്പെട്ട നാം അതിന് യോഗ്യരാകുന്നില്ലെങ്കിൽ വലിച്ചെറിയപ്പെടുമെന്ന സത്യം തിരിച്ചറിഞ്ഞ് നന്മയിലേക്ക് വളരാൻ, സ്വർഗരാജ്യം അവകാശമാക്കാൻ നമുക്ക് പരിശ്രമിക്കേണ്ടതുണ്ട്. തന്റെ നിക്ഷേപത്തിൽ നിന്ന് പഴയതും പുതിയതും പുറത്തെടുക്കുന്ന ഗൃഹനാഥനെപ്പോലെ പഴയ നിയമത്തിന്റെയും മതാചാരങ്ങളുടെയും നന്മകളും തിന്മകളും ഉദ്ബോധനങ്ങളും വേർതിരിച്ചറിയുന്ന ഒരു നിയമജ്ഞനെപ്പോലെ ക്രിസ്തു മുന്നോട്ടു വയ്ക്കുന്ന സ്വർഗരാജ്യത്തിന്റെ ശിഷ്യരാകാനും അതനുസരിച്ച് ജീവിക്കാനും വേണ്ട ബുദ്ധിയും വിവേകവും സ്വന്തമാക്കേണ്ടതിന്റെ പ്രാധാന്യവും ഈ സുവിശേഷ ഭാഗത്തിന്റെ അവസാനം യേശു പറഞ്ഞു വയ്ക്കുന്നുണ്ട്. രാജാക്കന്മാരുടെ 1:3 നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് ദൈവജനത്തെ നയിക്കാൻ വേണ്ട വിവേകത്തിനായി സോളമൻ രാജാവ് പ്രാർത്ഥിക്കുന്നതുപോലെ, നന്മതിന്മകൾ തിരിച്ചറിയാൻ ലൗകിക നേട്ടങ്ങൾക്കും സമ്പത്തിനുമപ്പുറം ദൈവരാജ്യത്തിന്റെ അമൂല്യത തിരിച്ചറിയാൻ, അതിലുപരി ദൈവത്തെ സ്വന്തമാക്കാൻ, ദൈവത്തിന്റെ സ്വന്തമാകാൻ വേണ്ട അനുഗ്രഹത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പദ്ധതിയനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, അവനെ സ്നേഹിക്കുന്നവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന വിശുദ്ധ പൗലോസപ്പസ്തോലന്റെ വാക്കുകൾ നമുക്ക് പ്രത്യാശയും ധൈര്യവും പകരട്ടെ. ദൈവഹിതം തിരിച്ചറിഞ്ഞു ജീവിക്കാൻ, ജീവിതത്തിൽ ദൈവത്തിന് പ്രീതികരമായ തീരുമാനങ്ങളെടുക്കാൻ, ദൈവത്തെയും അവന്റെ രാജ്യത്തെയും നേടുന്നതിന് എതിരായി നിൽക്കുന്ന എല്ലാം ഉപേക്ഷിക്കാൻ വേണ്ട വിവേകവും കൃപയും അനുഗ്രഹവും പ്രാർത്ഥിക്കാം. തന്റെ ജീവിതവും ജീവനും ദൈവത്തിനായി വിട്ടുകൊടുത്ത പരിശുദ്ധ അമ്മയും ദൈവത്തിനു മുന്നിൽ പ്രീതികരമായി ജീവിച്ച, അവനുവേണ്ടി ജീവൻ നൽകിയ, സ്വർഗരാജ്യം സ്വന്തമാക്കിയ വിശുദ്ധരും നമുക്ക് വഴികാട്ടികളാകട്ടെ. നമുക്കായി പ്രാർത്ഥിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ലത്തീൻ ആരാധനാക്രമപ്രകാരം ആണ്ടുവട്ടം 17 ഞായറാഴ്ചയിലെ തിരുവചന വായനകളെ ആധാരമാക്കി മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച വചനവിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. റോബിൻ കൈതപ്പറമ്പ് എഴുതി ജോജി ജോൺസ് സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം ചിത്ര അരുൺ.